ഉടൈത്തെ ദിനമും 24 മണിനേരം ഇണയതലത്തിൽ www.tatamilnadu.com സീസിക്കോൾ ഒളിപരത്തിൽ ഏറ്റൽ സെറ്റ് 9 പാക്കയിൽ 11727 വേദികളിൽ മറ്റും ഫ്രാൻസിലെ ഫ്രീ ബോക്സ് ഒറേഞ്ച് ബോക്സ് വീക്ക്